0: മാവറി തന്നെ മേവ് ആക്കാം. മാവറി
1: മാവറി
0: തന്നെ മേവ് ആക്കാം. മാവറി
1: മാവറി
0: മാവറി മയക്ക അന്നേ അത്തേ ഒത്തര പോണ മയ്യ
2: I can do all things.
3: Mauri, Mauri, I invest.